മാത്രമല്ല വൺപേര് കോരികളെത്തുന്ന പുള്ളിയാണ് പുള്ളിയായി ബുക്കണേ കോരികളെപ്പുണ്ണത് ഏരകളെ പറ്റി യാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്ക്.

സാദ്ധര്യാ പോയിസ് സൊബേത് പോദ് ആയിക്കും തുമക്കാ കുശി ജാലി മുണ ഹാവ് ചിന്ത തർ മുക്ലെ പോദ് ജാവുന ആസാ നാ സോങ് ജായു ക്ലോഡ് ഡിസോസ ഹനെ ഗഡില്ലെ പോദ് ജൈവ വിഷയ രമക സംഗത തർ ഹേം പോദ് അത തുമചെ കതിരാ മി പ്രസാര കർത്താം.

0: ശ്രോത്രങ്ങളെ കേട്ടോണ്ടുള്ള ഇത് റേഡി സാരം ഗുൺ 07.8 FM. ഇത് രംഗ് രംഗ് ജീവന. സോ അതേപോലെ മുണ്ടിട്ടുള്ള ഞാൻ നിങ്ങളെ സൈഫുള്ള കുത്താർ. ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ കൂടെ മൈൻഡ് പ്രോഗ്രാമിംഗ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ മുണ്ടിട്ടുള്ള. സോ ഞങ്ങളൊട്ടിക്ക് മൈൻഡ് ട്രെയിനറായിട്ടുള്ള കനീസ് ഫാത്തിമയും ഞങ്ങളൊട്ടിക്കൊണ്ട് മൈൻഡ് പിന്നെ ബ്രെയിൻ ഇത് ഉള്ളെങ്കിൽ ഒരു ഡിഫറൻസ് ഒരു വിഷയത്തിൽ കൂടെ മുണ്ടിത്ത്. സോ അതേപോലെ ഞാൻ നേരമായിട്ട് കനീസ് ഫാത്തിമൊട്ടിക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ കേട്ട പോലെ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് കൂടെ ഉണ്ട് ഇതിൽ. ഈ കോൺഷ്യസ് മൈൻഡ് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തിനേറ്റ് സോ അതിൻ്റെ ഭഗ്യ ഓർത്തിലെ ആൾമാർഗത്തിൽ ഗുന്താക്കണം.
1: നിങ്ങൾ ചെന്ന പോലെ ഒരു ലെവൽസ് ഓഫ് മൈൻഡ് ചെല്ലു മൂന്ന് ലെവൽ ഉണ്ട്. മൂന്ന് ലെവൽ അതും ഞാൻ ഇപ്പോൾ മൊബൈൽ റമേ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ചെല്ലറേ. ബിക്കോസ് എല്ലാവർക്കും അർത്ഥമാവല്ലേ ആ ടൈമിൽ, എല്ലാവരും ഇപ്പോൾ മൊബൈൽ കയ്യിൽ ഉള്ള സബ്ലും എല്ലാവർക്കും ആ ബിസിയത്തിൽ ചെന്നെങ്കിൽ എല്ലാം അർത്ഥമാവും. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് മൊബൈൽ എടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഫോൺ യൂസ് ആക്കി തിക്കറ അല്ലെങ്കിൽ ഫോൺ യൂസ് ആക്കിയോണ്ടിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തിൽ കണ്ടത് ഞങ്ങൾ ഫോൺ നമ്പർ ഇല്ലാണ്ടായെങ്കിൽ ഞങ്ങൾ ഡയൽ നമ്പർ എന്തായെങ്കിൽ ഒന്ന് നിക്കറ. ഇത് ഉള്ളു ഞങ്ങൾ കോൺഷ്യസ് മൈൻഡ് ഞങ്ങൾ റെപ്രസെന്റ് ആക്കറ. അതേപോലെ നിങ്ങൾ എല്ലാം അതിൽ ബാക്ക് പോയ സാത്ത് നിങ്ങൾ ഇതിൽ മുന്നുള്ള യൂസ് ആക്കിയോണ്ടിരുന്ന ആപ്പ് ഏതെല്ലാം ഉണ്ട്, യൂട്യൂബ് ആവട്ടെ വാട്സ്ആപ്പ് ആവട്ടെ ഇതെല്ലാം കണ്ടു. ഹിസ്റ്ററി ചെന്നെങ്കിൽ നിങ്ങൾ ഇതിൽ മുന്നുള്ള ഈ ഇതിൽ ഇപ്പൊ നിങ്ങൾ ഊടിക്ക് ബർവ് പോയിട്ട് മാപ്പ് യൂസ് ആക്കി തിക്കുവാറ് ഇതെല്ലാം ഓപ്പൺ ആയി തിക്കറ് ക്യാമറമാ ഇല്ലെങ്കിൽ എന്തായെങ്കിൽ ഒന്ന്. അപ്പൊ ഓപ്പൺ ആയത് കുറേ ഇതുണ്ടല്ലേ ഞങ്ങളെ ആപ്പ് അതെല്ലാം ഓപ്പൺ ആയതിക്കറ് ഇതിങ്ങ് ഞങ്ങൾ സബ് കോൺഷ്യസ് ചെല്ലും. ഇന്നൊരു ലെവൽ ഉണ്ട് അൺകോൺഷ്യസ് മൈൻഡ്. അത് ഇപ്പൊ ഞങ്ങൾ ഒരു ആപ്പ് ഞങ്ങൾ യൂസേ ആക്കിയിട്ടില്ല, ഓക്കെ യൂസേ ആക്കാത്ത ഒരു ആപ്പ് എക്സാമ്പിൾ ഇപ്പൊ ടെലിഗ്രാം ഞങ്ങൾക്ക് ഇത് പിടിയേ ഇല്ലാന്ന് ഞാൻ അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ആക്കിയിട്ട് അത് വെച്ച മൊബൈൽ ഇത് ഉള്ളു സ്റ്റോറേജ് ബോക്സ് ചെല്ലും അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി അത് ഞങ്ങൾ സമാധത്തിൽ ഹയലാക്കിയാണ്ടായെങ്കിൽ ഞങ്ങൾ പണി ആക്കിയോണ്ടുള്ളോണ്ടല്ലേ കോൺഷ്യസ്
0: മൈൻഡിലാക്കിയോണ്ടുള്ളൂ.
1: കോൺഷ്യസ് മൈൻഡിൽ ഞങ്ങൾ പണിയാക്കിയോണ്ടുള്ളൂ. അത് ഞാനിപ്പോ നിങ്ങളൊട്ട് നോക്കിയോണ്ടുള്ള പൽക്ക പറഞ്ഞോണ്ടുള്ള ഇതെല്ലാം ഞങ്ങൾ കോൺഷ്യസ്. ഞാൻ ഇവിടേക്ക് വന്നത് കോൺഷ്യസ് ആയിട്ട് ഞാൻ വന്നു. ഈ ടൈം കൂടെ ഉണ്ട് പ്രോഗ്രാം ഉണ്ട് നിങ്ങൾ വിളിച്ചിരാറ് അത് കോൺഷ്യസ്. അത് 10% മാത്രം കോൺഷ്യസ് മൈൻഡ് വർക്ക് ആവും.
0: ഓക്കെ
1: ഞങ്ങൾ കോൺഷ്യസ്ലി പണിയാക്കുറോ 10% മാത്രം. 90% ഞങ്ങളെ പണി ആവറോ എല്ലാം സബ് കോൺഷ്യസ്ലാവറോ.
0: സബ് കോൺഷ്യസ്ലാവറോ
1: സബ് കോൺഷ്യസ്ലാവറോ എന്താ വെച്ചാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിങ്ങളൊട്ട ചെല്ലറേ നിങ്ങൾ എടുത്ത കയറോ ലാസ്റ്റ് ബാരലോ ടെമ്പറേച്ചർ എന്തോ നിങ്ങക്ക് പിടില്ല. നിങ്ങൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നെൻപോറാ ഒക്കോ ഇത് ഇത് ആയോണ്ടുണ്ട്. ഞങ്ങളെ എക്സാമ്പിൾ ഞങ്ങൾ ചെല്ലറേ ഞങ്ങളെ കണ്ണുര റെപ്പ ഞങ്ങൾ മുച്ചോണ്ടുള്ള ഇല്ലാണ്ടെങ്കിൽ ഞങ്ങൾ ബ്രീതിങ് ആയോണ്ടുണ്ട് ഞങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇപ്പൊ ആയോണ്ടേ ഉണ്ട്. ഇതിൽ എന്തും ചേഞ്ചസ് ആയോണ്ടില്ല ബട്ട് അത് സബ് കോൺഷ്യസ്ലി ആയോണ്ടുണ്ട്. ഈ പണി ആയോണ്ടുണ്ട്. എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങൾ ചെല്ലറോ കോൺഷ്യസ്ലി ഇപ്പൊ ഞാൻ നിങ്ങളൊട്ട ചെല്ലറ ഊർത്തോ റെഡ് കളറുള്ള എന്തെല്ലാം സാമാനം ഉണ്ട് നിങ്ങൾ തെല്ലു നോക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താക്കാറ് എല്ലാം കോൺഷ്യസ്ലി നിങ്ങൾ നോക്കാറ് ഓക്കു നക്ക് റെഡ് കളർ എന്തെല്ലാം ഉണ്ട് കാണ്ട്. ഇപ്പൊ ഞാൻ സഡൻലി ചെല്ലറ ഗ്രീൻ കളറ് സാമാനം എന്തുണ്ട് നിങ്ങൾക്ക് പിടിയില്ല നിങ്ങൾ വാപ്പസ് നോക്കണം അവരോട്. ചെന്നെങ്കിൽ പ്രോഗ്രാമിംഗ് ആക്ച്വലി നിങ്ങളുടെ തലയിൽ ഉണ്ടു ഗ്രീൻ കളറ വസ്തു കൂടെ ഉണ്ടു ചെന്ന് നിങ്ങൾക്ക് പിടിയുണ്ട്. മാത്രം നിങ്ങൾ അത് ഡൈവേർട്ട് ആക്കിയിട്ട് നോക്കിയിട്ടില്ല, അറ്റൻഷൻ ഡൈവേർട്ട് ആയിട്ടില്ല അവിടേക്ക് കോൺഷ്യസ്ലി നിങ്ങൾ നോക്കിയില്ല. അപ്പൊ സബ് കോൺഷ്യസ്ലി ചുമ പണി ആയോണ്ടുണ്ട്. അൺകോൺഷ്യസ് ചെന്നിട്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഈവെന്റ് ചെല്ലറ ഇത് നണ്ട മങ്ങിലത്തെ ടൈമിൽ നീ നിങ്ങൾ ഇന്ന് തിന്നാറില്ല അപ്പൊ നിങ്ങൾ ഇന്നപ്പൊ ഇങ്ങനെ എന്തായി നിങ്ങൾക്ക് പിടിണ്ട ഇല്ലെങ്കിൽ ബർത്ത്ഡേ ടൈമിൽ ഒരു ആനിവേഴ്സറി ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഈവെന്റ് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ചെല്ലറ അണ്ട് ഒരു നാൾ ആക്സിഡന്റ് ആയി തിന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി തിന്ന ഇങ്ങനെ ആക്കി തിന്ന ഞങ്ങൾ സ്റ്റോറേജ് ബോക്സിൽ ഉള്ള കൊറിയ മെമ്മറീസോ കൊറിയ ഞങ്ങൾ നെൻപുറ എന്തെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് നെൻപിന്ന കൊറിയ ബിസ്യ അതിലും ഞങ്ങൾ എക്സ്പ്രസ് ആക്കുന്നത് ഇത് അൺകോൺഷ്യസ് ആയിട്ട്.
0: ആക്ച്വലി
1: കോൺഷ്യസ് ഉള്ള 10% മാത്രം ഫിസിക്കലി പവർഫുൾ അതല്ല. ഓക്കെ ഫിസിക്കൽ പവർഫുൾ അതല്ല. സബ് കോൺഷ്യസ് ഉള്ള 90% പവർഫുൾ ഉണ്ട് ഫിസിക്കലി പവർഫുൾ ഉള്ള അത്
0: തെല്ലു നേരം കണ്ണു മുച്ചോണ്ടിക്കറ ആ ഒരു സന്ദർഭം സബ് കോൺഷ്യസ് മൈൻഡ് കൂടെ ചെല്ലാറ്
1: അത് ട്രാൻസ് സ്റ്റേറ്റ് ചെല്ലറോ അത് യൂഷ്വലി അത് ഉള്ളോ ട്രാൻസ് സ്റ്റേറ്റ് സാധാരണ നമുക്ക് ഈ ഹിപ്നോട്ടൈസ് ആക്കുറങ്ങല്ല ഈ ട്രാൻസ് സ്റ്റേറ്റ് അങ്ങ് യൂസ് ആക്കിയിട്ട് സബ് കോൺഷ്യസ്ലി ഞങ്ങൾ പൽക്ക ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സബ് കോൺഷ്യസ് ലെവലിക്ക് പോകായിട്ട് ഈ ട്രാൻസ് സ്റ്റേറ്റ് യൂസ് ആക്കിയിട്ട് അങ്ങ് പോകേണ്ട പോലത്തെ ഒരു സ്റ്റേറ്റ് ആയിട്ട് ട്രാൻസ്. അപ്പൊ ആ ഈ വർഗ്ഗര ടൈം ആവുമ്പോഴത്തേക്കും സാധാരണ സബ് കോൺഷ്യസ്ലി ഡയറക്റ്റ് പോകേണ്ട ടൈം നമുക്ക് ചെന്നോ ആ ഒരു ടൈമായി തിക്കറത് ഞങ്ങൾ എന്ത് പൽക്കൈന്നെങ്കും ഡയറക്റ്റ് അത് സബ് കോൺഷ്യസ് പോകേണ്ട ഒരു ടൈമായി തിക്കറത്
0: ഓക്കെ കണ്ടിത്തമായിട്ടും സോ അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് ഒരു രൂപത്തിൽ കോൺഷ്യസ് ഒരു ലെവലിൽ അതേപോലെ കോൺഷ്യസ് മൈൻഡ് ഉണ്ട് കൂടെ ചെന്നാൽ ഇപ്പോൾ ഒരു ഈ സബ് കോൺഷ്യസ് മൈൻഡ് വിഷയത്തിൽ പോകേണ്ടെടുക്കണ്ടായെങ്കിൽ ഞങ്ങൾ എന്തിനത് നിരിക്കുക സോ അത് ലൈഫിൽ ഒരു റിയാക്ട് ആക്കറ് ഈ രൂപത്തിലുള്ള കുറേ ബിസിയല്ല ഞങ്ങൾ കേട്ടത് കൂടെ ഉണ്ട് അതിൽ എന്തിര അത് ഒരു മിറാക്കൽ ഉണ്ട് കൂടെ ചെല്ലാറ് എന്നുവെച്ചാൽ ഞങ്ങൾ എന്തിര പൈസ വേണുണ്ട് കണ്ടായെങ്കിൽ അത് അതേ രൂപത്തിൽ ഞങ്ങൾക്കത് ബണ്ട് ഉണ്ട് ആ രൂപത്തിൽ കുറേ ബിസിയങ്ങും ഉണ്ട് സോ ഇതൊരു ബിസിയത്തിൽ എന്തിര ചെല്ലാറ്
1: ആക്ച്വലി സബ് കോൺഷ്യസ്ലി ഞങ്ങൾ ഇപ്പൊ എന്തിര തിങ്ക് ആക്കിയോണ്ടുള്ള അതോ എത്ര പെട്ടെന്ന് നിങ്ങൾ തിങ്ക് ആക്കറാറ് അതൊരു ബിസിയത്തിൽ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെല്ലും നിങ്ങളെ വിഷ്വലൈസ് ആക്കി തത്ര എതിർ നിങ്ങൾക്ക് കണ്ണിൽ കണ്ടപ്പല്ല
0: ഇപ്പൊ
1: ഉള്ള എന്താ വെച്ചെങ്കിൽ ഞാനിപ്പോ നിങ്ങളൊട്ട ബേരിൽ പൽക്ക് പറഞ്ഞോളെ നിങ്ങക്ക് ചന്ത അർത്ഥം അല്ലെ ഇപ്പൊ ഞാൻ നിങ്ങളൊട്ട ചൈനീസിൽ അർത്ഥാക്കോ സ്റ്റാർട്ട് ആക്ക പൽക്ക് പറയൂ സ്റ്റാർട്ട് ആക്കറ നിങ്ങളൊട്ട ചൈനീസ് ലാംഗ്വേജിൽ ഞാൻ നിങ്ങളൊട്ട പൽക്ക് പറ നിങ്ങക്ക് എന്തോ അർത്ഥമായോണ്ടില്ല ഓക്കെ നിങ്ങൾക്ക് ചൈനീസ് ബാൻഡ് ഞാൻ ജാപ്പനീസിൽ സ്റ്റാർട്ട് ആക്കറ ചെല്ലറ അപ്പായെങ്കും നിങ്ങൾക്ക് എന്തും അർത്ഥാവില്ല എന്തിക്ക് നിങ്ങളെ ലാംഗ്വേജ് അല്ല അത് ഓക്കെ ഇപ്പൊ ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ ഇത്ര വലിയ ഒരു ഡെവലപ്മെന്റ് ആയോണ്ടുണ്ട് ഞങ്ങളെ സാധാരണ എല്ലാ ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ ഞങ്ങളെ ഊർത്തോ ഡെവലപ്മെന്റ് ഇപ്പൊ ഞങ്ങൾ നോക്കിയാണ്ടെങ്കിൽ എല്ലാ നമ്മൾ ഞങ്ങൾ ഡെവലപ്പ് ആക്കിയോണ്ടുള്ള അത് ബേനായി എന്തോ ഞങ്ങൾക്ക് ബേനായി ബ്രെയിൻ ഈ ബ്രെയിനും മൈൻഡ് വിഷയത്തിൽ സ്റ്റഡി ആക്കുക ഞങ്ങൾ എന്തും എഫേർട്ട് ഇട്ടത്തില്ല ഇത്രത്തോളം ഓക്കെ അതിന്റെ ചെന്ത് മെയിൻ എല്ലാ ലോസ് ആയോണ്ടല്ലോ ഞങ്ങളെ ലാംഗ്വേജ് എന്തോ മൈൻഡറും ആർക്കും പിടിയില്ല മൈൻഡ് ഒട്ട് ഞങ്ങൾ പൽക്ക പറയുക അങ്ങനെ ഉണ്ട് നന്റെ മൈൻഡ് ഒട്ടമേ ഞാൻ എങ്ങനെ പൽക്ക പറയണോ ഞങ്ങൾക്ക് പിടിയില്ല ഉള്ളമേ അത് മൂന്നേ ലാംഗ്വേജ് ഉള്ളു അതിന് മൂന്ന് ലാംഗ്വേജ് ഉണ്ട് ഒന്ന് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഞങ്ങൾക്കും ഉണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ദുനിയാവിൽ ഞങ്ങൾ ഇക്കോന്ന് ഉണ്ടായെങ്കിൽ ഒരേ ലാംഗ്വേജ് വെച്ചിട്ട് ഞങ്ങൾക്ക് പൽക്ക പറയുക ആവില്ല ദുനിയാവിൽ ഞങ്ങൾക്ക് ഇക്കോക്ക് ആവില്ല അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് കന്നഡ ഹിന്ദി ഇങ്ങനത്തെ കൊറിയെല്ലാം മേജർ ഞങ്ങൾക്ക് എന്ത്ര വേണു ഓടെയും പോയപ്പോ ഞങ്ങൾക്ക് തെല്ല പൽക്ക പറയുക വേണായ പോലെ തന്നെ അതേപോലെ തിക്കറ് മനസ്സുകും ഒരു ലാംഗ്വേജ് ഉണ്ട് അത് മൂന്ന് ലാംഗ്വേജ് അത് എന്താ വെച്ചെങ്കിൽ വിഷ്വൽസ് വിഷ്വൽസ് ചെന്നെങ്കിൽ ഞങ്ങൾ നോക്കരുത് കണ്ണിൽ കാണേണ്ട ദൃഷ്ടി എന്തെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് കണ്ണിൽ ഞങ്ങളെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം കണ്ടോ എന്നുണ്ട് ഇത് ഒന്ന് വിഷ്വൽസ് ഓഡിറ്ററി ഓഡിറ്ററി ചെന്നെങ്കിൽ സൗണ്ട് കേക്കറത് പിന്നെ കൈനസ്തെറ്റിക് ചെല്ലാർ ഫീലിങ്സ് ഇമോഷൻസ് ഇത് മൂന്നായി തിക്കറ് ഞങ്ങളുടെ മൈൻഡോ ഉള്ളോ ലാംഗ്വേജ് ഈ ഭാഷയിൽ ഞങ്ങൾ പൽക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ആവും സാധാരണ തതിപ്പ ഞങ്ങൾക്ക് പേടിയാവട്ട് ഇല്ലെങ്കിൽ ഒരു ഫോബിയ ചെല്ലറതെല്ലാം ഇക്കറല്ലേ ഇങ്ങനത്തെ ഇതിലെല്ലാം ഞങ്ങൾ നോക്കിയാണ്ടെങ്കിൽ മെയിൻ ബേനായിരമേ ഈ കോൺഷ്യസ്ലി ഞങ്ങൾ ഈ മൂന്ന് ലാംഗ്വേജ് യൂസ് ആക്കി എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ചെന്ന പോലെ നിങ്ങൾ ഇപ്പൊ ഞാനൊട്ട് കേട്ടോണ്ടല്ലോ അത് ബേനായത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും മെഡിറ്റേഷൻ ആക്കാറ് സാധാരണ മെഡിറ്റേഷൻ ആക്കി നിങ്ങൾ ബേനായത് നിങ്ങൾക്ക് വേഗം വേഗം കിട്ടും ചിലർ ആക്ച്വലി മെഡിറ്റേഷനിൽ എന്തോ ആയോണ്ട് ഉള്ള എന്താ വെച്ചെങ്കിൽ റിഫ്ലക്ഷൻ ആവും നിങ്ങൾ എന്തെല്ലാം തിങ്ക് ആക്കിയോണ്ടുള്ളാറ് അതിൽ ഒരു പിക്ചറുടെ ഫോമിൽ നിങ്ങൾ ഹയലേക്ക് തിക്കുവാറ് നിങ്ങൾക്ക് ഒരു പിക്ചറുടെ ഫോമിൽ എന്തായും ഒന്ന് കാണ്ട് അവിടെ ഇല്ല നിങ്ങൾക്ക് ഒന്ന് കേട്ട പല്ലാവറോ ആരായും ഒന്ന് ചെന്ന പല്ലാവറോ അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രീതിങ് നിങ്ങൾ ഒരു എക്സസൈസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഫീൽ ആവുമോ ആ നണ്ട എല്ലാ ഇത് നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നണ്ടത് പുറത്ത് പോയോണ്ടുണ്ടു ഉൾക വന്നോണ്ടുണ്ട് ഇത് ഞങ്ങൾ ആ കമാൻഡ് മെഡിറ്റേഷൻ്റെ ഇപ്പൊ കമാൻഡ്സ് അല്ലേ ആ കമാൻഡറെ ത്രൂല് നിങ്ങളെ മൈൻഡിക്ക് ആ ലാംഗ്വേജിൽ നിങ്ങൾ അത് പ്രോസസ് ആയോണ്ടുണ്ട് ആ പ്രോസസ് ആ ഒരു ആ സ്റ്റൈലില് എന്താ പറഞ്ഞാൽ ആ മൈൻഡിക്ക് ആക്ച്വലി റിയാലിറ്റി എന്തോ ഈ ബെർദത്തോ ഇല്യൂഷൻസ് എന്തോ പിടില്ല റിയാലിറ്റി എന്തോ നേരായ ഇതെന്തോ പിടിയേ ഇല്ല നിങ്ങൾ എന്തോ നിർച്ചോണ്ട് പോണ്ടാറ് നിങ്ങൾ എന്തോ ഹയാലാക്കിയോണ്ട് പോണ്ടാറ് അത് റിയാലിറ്റി ആയിട്ട് ഞങ്ങളെ മൈൻഡ് അത്രമേ നിങ്ങൾ എത്ര തീർ നിങ്ങളെ ഗോൾസ് റബിസിയത്തിൽ ഇപ്പൊ ഞങ്ങൾ ചെന്നോണ്ടല്ലോ നിങ്ങളെ ഗോൾസ് റബിസി നിങ്ങൾ വിഷ്വലൈസ് ആക്കിയോണ്ടിരുന്നെങ്കിൽ ഡെയിലി വർങ്ങറ മുന്നോളൂ ട്രാൻസ് സ്റ്റേറ്റ് നിങ്ങൾ എന്തോ ചെന്നോണ്ടല്ലോ ഇപ്പൊ ട്രാൻസും ഇല്ലെങ്കിൽ സുബേഗ് എനിക്കൊരു ആൽഫ സ്റ്റേറ്റ് ആ ടൈം ആവുമ്പോത്ത് കാവട്ടെ ഏത് ടൈമിൽ നിങ്ങൾ ആ ഗോൾസ് റബിസിയെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ അത്രമേ ഹയാലാക്കിയോണ്ടിരുന്നെങ്കിൽ വിഷ്വലൈസേഷൻ
0: മുഖ്യമായിട്ട് ഇപ്പൊ ന്യൂ ഇയർ പറഞ്ഞു ജനുവരി 1 സ്റ്റാർട്ട് ആക്കറാറ് ആ ഞാൻ എക്സസൈസ് ആക്കണോ ഞാൻ കറക്റ്റ് അഞ്ചു വക്ത നിസ്കരിക്കണോ ഞാൻ എന്തായാലും ഒന്നു നല്ല ഒരു സ്വര ആക്കണം അതാക്കണം എല്ലാം നിയത്താക്കറാറ് ഒരു താരിക്ക് ബന്ത് അത് ഒരു തിങ്ങളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആയിപ്പിക്കില്ല ബട്ട് ആ സമയത്തിൽ കൂടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ ഉപയോഗിച്ചിട്ട് അത് അച്ചീവ്മെന്റ് ആക്കുക സാധ്യത ഉണ്ടാ എന്തിനുണ്ട്
1: இப்போ நான் அதில் ஒரு சிறிய அது ஒரு எக்ஸாம்பிள் ரூபத்திலே நான் சொல்றேன்.
0: சந்திரகிரி இது சும்மாட ப்ராப்ளம். சந்திரகிரி ஒரு நல்ல ஒரு டைம் வைச்சிருக்கிறார், பட் ஆ டைமுக்கு தான் ஆகல. சுப அஞ்சு கண்டு எனக்கணும்னு கூட நாங்கள் இதாக்குற டிசைட் ஆக்குற, பட் ஆ டைம்ல எனக்கு ஆகல.
1: ஓகே,
0: எந்திரன்ட்டு இது இதுக்கு ஒரு சொல்யூஷன்
1: உள்ள எந்திரச்சனிங்க. நீங்க இப்ப ஒரு குதிரை சவாரி நீங்க நோக்கி திக்குவார் அல்ல, குதிரை சவாரியில் சாதாரண ஆதரோ நாங்க நோக்கி அண்டாயிங்க ஆர் யார பவர்ஃபுல் பிசிக்கலி அங்கே பவர்ஃபுல் ஆர் உள்ள குதிரைமா அல்ல குட் சவாரி ஆக்குறவனா?
0: குதிரை
1: குதிரை பிசிக்கலி ஸ்ட்ராங் அல்ல, நாங்க குடியுண்டு குதிரை பயங்கர ஸ்ட்ராங் உண்டு. நாங்கள் ஆ ஓடோகு நாங்க அதர போல ஓடோகா உள்ள அதர உத்தாக்கித்து நாங்க நடக்கோகா உள்ள அல்ல. பட் நான் கேட்குறோம் இப்ப ஆ குதிரை சவார ஒருத்த வந்து அதர மேல் தச்சான் தச்சி தவுனுக்கு பேனாய போல லகாமிட்டு தவுன் போண்டா
0: போண்டா
1: அவரா இல்லே குதிரை கேக்குறா இல்லே
0: கேக்குற
1: கேக்குற அத்தரமே உள்ள நாங்களோ டிஃபரன்ஸ். ஆக்சுவலி பிசிக்கலி ஸ்ட்ராங் உள்ள சப்கான்சியஸ் மைண்ட் அதுல 90% ஸ்ட்ராங் உள்ள சப்கான்சியஸ் மைண்ட். டோட்டலி அக்ரி, பிகாஸ் எல்லாம் நாங்கள ஆக்கி ஒன்றுள்ள நாங்கள் சப்கான்சியஸ்லி யாரும் ஆக்கி ஒன்றுள்ள பணி. ஓகே, பின் எப்பா எங்க பேனாயப்பா அன்கான்சியஸ் மைண்ட் நாங்கள் டோர் கொட்டித்து நோக்காக்கித்து இது இந்த பேனும் அதை எடுத்து நாங்கள் பண்ணா அத்தரமே அன்கான்சியஸ்ல உள்ள கான்சியஸ்லி ஆக்குறது பண்ணி 10% மாத்திரம். பட் எப்போ கான்சியஸ் ஆயிட்டு ஒரு ஆள் கண்ட்ரோல் எடுக்கிறாரு சப்கான்சியஸ்ரோ அதை எடுக்கோங்க அவரு. இப்ப நான் அதே கேக்குறேன், இன்னொரு க்வெஸ்சன் நான் இப்ப கேக்குறேன். இப்ப ஈ குதிரை மேல் ஒரு ஆள் தச்சித்து தச்சித்து மாத்திரம் எந்த ஆக்கு இல்ல ஆ குதிரை எந்த ஆக்குற அதுல ஹாலுக்கு அதுல அதுக்கு பேனாய பக்கத்துக்கு போண்டு புல்லு தின்னு எந்த ஆக்க கொண்டு அதை ஆக்கித்து பண்ணு சரிங்க. அவன் அதுல உள்க அவன் அதுல மேல தச்சி தின்னிங்கும் கண்ட்ரோல் எடுத்து தில்லான்டா இங்கு இட் டேக்ஸ் இட்ஸ் ஓன் டர்ன்.
0: ஓகே ஓகே ஓகே,
1: அதுக்கு பேனாய டர்ன் அதை ஆக்கி ஓன்ட்டே போண்டு அவனுக்கு சென்னைங்க இதுக்கு ஆளு லகாம் ஆக்குறேன் இல்லைன்ட்டு அவன் பத்துக்கு எந்திர ஆக்குகோ அவரு கண்ட்ரோல் ஆக்குகோ அவள் யாரும் இல்லை சென்னைங்க இன்னத்தும் வேஸ்ட் வேஸ்ட் பாடி. அப்ப அங்கே நான் பத்துக்கு அவட யாரும் கண்ட்ரோல் ஆக்குகோ அவள் இல்லை. அப்ப கான்சியஸ்லி நாங்கள் ஒரு ஆள் ஒரு ஒரு சப்கான்சியஸ் மைண்ட் நாங்கள் இதாக்குகோ அவள் இல்லைன்ட்டு நாங்கள் வச்சான்ட்டாங்க நாங்கள் பின் அது அவரே இல்லை கண்ட்ரோல் எடுக்கோக்கு நாங்கள் கான்சியஸ்லி நாங்கள் எடுத்தாங்க அது நாங்கள் எடுக்கோக்கு கம் 100% நாங்கள் சான்சஸ் உண்டு. பட் நாங்கள் எடுத்துலான்ட்டாங்க அது அல்லக்கா நாங்கள் எடுக்கோக்கு அவரே இல்லை. இன்னொரு க்வெஸ்சன் கேட்குறேன் நான் ஜெண்டு நம்தோ இதுக்கு அந்தரோ குதிரை. ஓகே, ஜெண்டு நம்தோ குதிரை இப்போ நீங்கள் ஒன்று ரேஸில் ரேஸுக்கு ரேசிங்குக்கு யூஸ் ஆக்குற போல குதிரை. அதே போல் இதுக்கு பாராத்தல் எடுத்தோம் போண்டாரலே மங்கிலத்த டைம்கெல்லாம் அது ஜெண்டரோ ஆட்டிடியூட் வேறமே உண்டு அல்லே. இதே சொன்னீங்க பயங்கர ஸ்மார்ட் எந்தும் அப்பறை பிற நோக்கு இல்லை பயங்கர ஃபோக்கஸ்டு ஓடணும் ஓடுறோம் இதுலேயுமே ஃபோக்கஸ் ஆக்கி ஒன்றுக்குறோம் நான் ஃபர்ஸ்ட் பர்ணும் சொல்கிற ஒரு ஃபோக்கஸ் ஆக்கி ஒன்றுக்குறோம் மாத்திரம் ஈ மங்கிலத்துக்கு உள்ள கூட மங்கிலத்துக்கு உள்ள ஒரு ஆ குதிரை உண்டலே அதில் ஸ்டைலே வேறு அதுக்கு பேனாய பாஸ் சொம்ம பாஸ் நீங்க எல்லாரும் துள்ளி தும் டான்ஸ் ஆக்கி தும் மெல்ல மெல்ல மெல்ல போன்ற ஒரு ஸ்டைல். அப்ப நான் கேட்குறோம் இதே ஒரு ரைடர் இதே ரைடருக்கு மங்கிலிங்
0: அது
1: எஃபர்ட்லெஸ் ஆகிட்டு நாங்கள் போல டெக்னிக்ஸ் அது இல்லை